സസുടെ യഗുയൻസ്തുമൻ തഴിയുന്ന തടി സൗടത സൗടത പഞ്ഞുകാർ കമ്മി സജികൻ കമൻ താത് എഴുപത് പ്രധാനമന്ത്രി മഞ്ജ സഖ പദ പ്രജാപത് ഉന്തുക് മനം പാത്കാൻ വദ്ഗ സഭകെ പുസത് ടട്ടക്കയ പമദിന്ത ഇക്കുതയ കമൻ താത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബദിന്തദക്സിദ്ധങ്ങൻ സദത്തുസ് തയ്യപ്പൻ പുയു തികച്ചയൻ പ്രജാപത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതോ ഐ എസ് അങ്കതൻ ദ്വാദിവു ദ്വാപ്യം പത് യങ് സാത്തിനി മഞ്ജയനി പൊനുഗസൻ സഭകെ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ബദ്ബൈ കോമൻ തെരഞ്ഞൻ ഡിപ്പാർട്ട്മെന്റ് ടി ന്യൂ തിജി പടഹജി സജസ ദ്വാപ്യു തികജുനി ദ്വാദിവു ദ്വാപ്യം നാം ജിസ്യവതി പദചയം പ്രജാപത് മൂടായിത്തു ബദ്ബഗി പൊങ്കയമൻ മരക സയമ പൊയത്യൻ യപങ്കൻ ജന്മസ പൊന്നുങ്കസൻ ജി കോമന്തര്യൻ സത് ബദ്വിച്ചത കപട പദ പ്രജാപതിത്തു പ്രധാനമന്ത്രി മന്യതകൻ ബ സസുര ദ്വാതൻ മഞ്ജയനി പൊങ്കയമൻ യപങ്കൻ ജന്പം പയജൻ അഡ്മിനിസ്ട്രേറ്റീവ് മരിക കിനി ബദാഡ പടതാപ് കൃഷ്യ ഡിമനക പുത്തുസൻ മരിക തിടഹന്യാകൻ മനന്തുകൻ കരിയാർ മരിക സന്ധി തത്തപിജുഗ മസദ പഞ്ചുതാൻ ഒർഗനഗര ദിയ മനകൻ കനുഭവ ഉജിയൻ സ സുങ്കുനിയ ദയം പയ്യയനൻ പുബ്ലിക് ഡിമുജൈ സത് മനങ്കനി സിത്വാസി ന്യാത്തങ്ങൻ ഇൻറ്റിഗ്രിതസ് കപ്പക്കാൻ ജൻ കമ്മിറ്റ്മെന്റ് പ്രധാനമന്ത്രി മണ്ഡല പദ അപദത്തു സിപി നഗര മുടായിത്തു മണ്ഡലി കസികന്തിരി പട പമ്മൻ ബാങ്സദങ്ങൻ തുജ്വാനിയൻ കുവാത് സമങ്ങത് ഇന്നവാസി ഡൻ ടട്ടക്കയ പമരിന്താൻ എങ് ബദിയന്തസി പടവർഗ ദിയ മൊമിന്ത പദ പ്രജാപത് ഉന്തുക് സ്വയു മനിങ്കത് മാപ്സ ദിയ മൊമിന്ത പദ പ്രജാപത് ഉന്തുക് സ്വയു മങ് ഇംഗത് ദമ്പക്ക മനുഷ്യാൻ ഡി ബൈക് സത്യ ബർക്കാസ് അഡ്മിനിസ്തസി ദിയ മംഗതകൻ ബ സത്യ ബർക്കാസ് മൊവാക്കി അസ്പിതസി കൊക്വാതിരൻ ഡൻ കൊഹിഡുപൻ ബന്യാക് ഒർഗനഗര നിങ്ങൻ മനകൻക നമന്ത നഗരിക് ദേവഭവ അതോ മൊമന്യാ ഒർഗനഗര സഭയി സ്വസ്വക് എങ് പത്തു ഡിയർ മതി യക് നദേവ ദിയ മംഗജ പദ പ്രജാപതന്തു മനം പത്കൻ വർഗനഗര സഭകൈ പുസദ്ദരി സത്യാബ് കൊപ്പുതുസൻ സത്തമു മസ്തികൻ ടട്ടക്കയ പമരിന്താൻ തത്താപ് എംപത്തിക് റെസ്പോൺസീവ് ഡൺ ഇൻക്ലൂസീവ് സത്യാബ് ബദ്കാസ് മൊവക്കൈ അസ്പിതസി കൊക്വാതിരൻ ഡൻ കൊയഡുപൻ ബന്യക് വർഗനഗര ഊർജാ പ്രധാനമന്ത്രി കപട പദ പ്രജാപത് മുട ഐ എസ് സംബാദി മൊമിന്ത മരികാവന്തു മനം പത്കൻ മസ്യതക സവകൈ പുസാദരി സത്യാബ് കൊപുത്തുസൻ ജന്മ മസ്തികൻ ടട്ടക്കയ പമരിന്താൻ തത്താപ് എംപാത്തിക് റെസ്പോൺസീവ് ഡൺ ഇൻക്ലൂസീവ് പാക് മോദി ജുഗ മന്യതകൻ ബവ തന്താങ്കാൻ പൊമ്പങ്ങാൻ എങ് ബസ തിരാതപ ഡിസയസ സൈക്കൻ സച്ചത കൊന്താക്